0: എന്നുമേക്കാൾ നൻ
1: ആകാലമൂർത്ത്
0: ഹി നെവർ ഡൈസ്
1: ആജുനി സൈഭം
0: ഹി ഈസ് ബിയോണ്ട് ബർത്ത്സ് ആൻഡ് ഡെത്ത്സ് ഹി ഈസ് സെൽഫ് ഇല്യൂമിനേറ്റഡ്
1: ഗുരു പരസാദ്
0: ഹി ഈസ് റിയലൈസ്ഡ് ബൈ ദ കൈൻഡ്നെസ് ഓഫ് ദ ട്രൂ ഗുരു.